ആകാശവാണി 103.6 റിയൽ എഫ്എം. സമയം 5 മണി കഴിഞ്ഞ് 53:21. 103.6 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 7, കൊല്ലവർഷം 1201 കർക്കിടകം 13, 2026 ജൂലൈ 29 ബുധനാഴ്ച.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ കേൾക്കാം
1: വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുനിൽ കുമാർ കട്ടാടശ്ശേരി.
2: ഈ ലോകം ദൈവസൃഷ്ടമാണെന്നും പ്രാപഞ്ചിക സത്യങ്ങൾ നിഷേധിച്ച് നമുക്കൊരു യാത്രയോ അതിജീവനമോ സാധ്യമല്ലെന്നും അതിമനോഹരമായി നമ്മെ ധരിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് എന്നതിൽ തർക്കമുണ്ടാകാനിടയില്ല. വിശേഷിച്ച് ഗീതാഞ്ജലിയുടെ പുനർവായനകളിൽ ഹിംസയുടെ ബലാബലങ്ങളിൽ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന കുഞ്ഞു നിലവിളികളാണ് ഇന്ന് നമ്മെ ഏറെയും അസ്വസ്ഥരാക്കുന്നത്. നോവുന്ന ആത്മാക്കളിൽ അനുകമ്പ പ്രകടിപ്പിക്കാത്ത ഒരു തത്വശാസ്ത്രത്തെയും തനിക്ക് സ്നേഹിക്കാൻ കഴിയില്ലെന്ന് അസന്നിഗ്ധമായി പ്രസ്താവിച്ച മഹാകവിയുടെ നിഴലിൽ സത്യത്തിൽ നമ്മളും ഒരർത്ഥത്തിൽ ഇന്ന് അസ്വസ്ഥർ തന്നെയാണ്. അധികാരത്തിൻ്റെയും ധനത്തിൻ്റെയും അഹങ്കാരങ്ങൾ ഇല്ലാതാക്കി കളയുന്നത് തലമുറകളുടെ എണ്ണമറ്റ നിശബ്ദതകളാണ്. നഗരഹൃദയങ്ങളിൽ നിന്ന് നാട്ടിൻപുറങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുമതിൽ സംസ്കാരങ്ങൾ കൊണ്ട് നമുക്ക് ഇല്ലാതായി പോകുന്ന വലിയൊരു പാരസ്പര്യമുണ്ട്. അവിടെ ജീവിതാന്ത്യം വരെ തിരിച്ചറിയപ്പെടാത്ത യൗവനവും വാർദ്ധക്യവും സൃഷ്ടിക്കുന്ന അകലങ്ങൾ അപാരമാണ്. വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിന് അർത്ഥം കൊടുത്തു പൊലിപ്പിച്ചെടുക്കണം എന്ന കവിവാക്യത്തെ വിസ്മരിച്ചു കളയാൻ നാം കാണിക്കുന്ന ഓരോ തിടുക്കങ്ങൾക്ക് പിന്നിലും ഓരോ വൃദ്ധസദനങ്ങളാണ് നമ്മുടെ നാട്ടിൽ രൂപപ്പെടുന്നത്. വീടിന് അച്ഛൻ ഭാരമായി തീരുകയും മക്കൾക്ക് അമ്മ ബാധ്യതയായി മാറുകയും ചെയ്യുന്ന ഈ ശാസ്ത്രവർത്തമാനത്തിൽ അലസതകൾക്കിടയിൽ ഞെരുങ്ങി നഷ്ടമാകുന്ന ബന്ധങ്ങളെ നാം എപ്പോഴാണ് വീണ്ടെടുക്കുക? ഓരോ സുപ്രഭാതത്തിലും അമ്മത്തൊട്ടിലുകളിൽ അലാറം മുഴങ്ങുന്ന കേരളത്തെയാണ് നാം കണികണ്ടുണരുന്നത്. നൊന്തു പ്രസവിക്കുന്നത് പോലും ഭാരമായി പരിണമിക്കുകയും ഉപേക്ഷിക്കലുകൾ ഒരാചാരമായി മാറുകയും ചെയ്യുന്നു എന്നതാണ് സത്യം. ഇതിനിടയിൽ എവിടെയോ യഥാർത്ഥ വിശ്വാസിയും വിശ്വാസവും സ്വയം നഷ്ടമാവുകയും ചെയ്യുന്നു. അങ്ങയുടെ മന്ദിരത്തിൻ്റെ അൾത്താരയിൽ എൻ്റെ ലോകം അങ്ങയുടെ ദീപനാളത്തിൽ നിന്ന് കൊളുത്തിയ 1000 വിളക്കുകൾ വയ്ക്കും എന്ന് ഗീതാഞ്ജലിയിൽ എഴുതിയ ടാഗോറിൻ്റെ ഭാഷയിൽ നിന്നും ഒരു പടി കൂടി കടന്ന് മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ ദൈവദശകത്തിൽ പറയുന്നതും നാം അറിഞ്ഞതാണ്. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്ന മൊഴി നമുക്ക് മറക്കാവുന്നതല്ല. സൃഷ്ടിയുടെ പിറകിലേക്കുള്ള വേദന അമ്മയിൽ നിന്നാരംഭിക്കുന്നത് മാത്രമല്ല കാര്യം, സൃഷ്ടാവിൻ്റെ നോവും അതിൻ്റെ ഭാഗം തന്നെയാണ്. ആത്യന്തികമായി നമുക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഭയഭക്തി

0: ശക്തി വികാരങ്ങളുടെ തേയ്മാനത്തെക്കുറിച്ച് നമുക്ക് പുനരാലോചന നടത്തേണ്ട കാലത്തിലല്ലേ നാം കഴിയുന്നത്? സ്നേഹത്തിൻ്റെ വൃദ്ധിക്ഷയങ്ങളിൽ നാം കണ്ടില്ലെന്ന് നടിക്കുന്ന വൃദ്ധവ്യസനങ്ങളാണ് കാലാന്തരത്തിൽ നമ്മെ തളർത്തിക്കളയുന്നത്. നൈമിഷിക സുഖങ്ങൾക്കപ്പുറത്ത് ജീവിതമേയില്ലെന്നും ഇക്കാണുന്ന സുഖം തന്നെ സുഖമെന്ന് കരുതാമെന്നും ധരിക്കുന്നതത്രേ മനുഷ്യൻ്റെ മൗഢ്യമെന്നും തിരുക്കുറലിൽ പറയുന്നുണ്ട്. ആചാരങ്ങൾക്കും ആഘോഷങ്ങൾക്കും അപ്പുറം നടക്കുന്ന ചേർത്തു പിടിക്കലുകൾ തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ. അതിന് ജനതയെ സജ്ജമാക്കൽ തന്നെയാണ് വർത്തമാനകാലത്തിൻ്റെ കടമ. അത്തരം സ്നേഹങ്ങൾ പരസ്പരം പകർത്തപ്പെടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാത്തിരിക്കൽ മാത്രമല്ല കടമ ചെയ്യലുകൾ കൂടിയാണ് പ്രജാഹിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ അതിരുകൾ കണ്ടുപിടിക്കലല്ല, നിലവിലുള്ളവ സ്നേഹത്തിൻ്റെ നന്മകൾ കൊണ്ട് ഭേദിക്കുകയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഹൃദയപാഠം. അതൊരു തലമുറയിൽ നിന്ന് വിഭാഗീയമായ ചിഹ്നങ്ങളെയും ചിന്തകളെയും ദൂരക്കളയുക മാത്രമല്ല, വിദൂര ഭാവിയിൽ ഹിംസാരഹിതമായൊരു പാരസ്പര്യത്തെ വളർത്താൻ സഹായിക്കുക കൂടി ചെയ്യുന്നു. ഊന്നാൻ മാത്രം വടിയെടുത്തിരുന്ന മഹാത്മാവ് ഊന്നിപ്പറഞ്ഞതും പരമധർമ്മമായ അഹിംസയെക്കുറിച്ചായിരുന്നു. നല്ല കാലം പിറക്കുന്നതും നിലനിൽക്കുന്നതും നല്ല വർത്തമാനങ്ങളുടെ നിഴലിൽ തന്നെയാണ്. നിങ്ങളായി മാത്രം ജീവിച്ചാൽ മതി, നിങ്ങളുദ്ദേശിക്കുന്ന നന്മകൾ ചെയ്യുകയും ചെയ്താൽ മതി, മേന്മ താനേ വരും എന്ന പഴമൊഴി പുതുകാലത്തെ എന്നും സമൃദ്ധമാക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാൻ കഴിയുന്നതത്രയേ സൗഭാഗ്യം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനിൽ കുമാർ കട്ടാടശ്ശേരി.

FM പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ഇന്ന് ചർച്ച പുനരാരംഭിക്കും. കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ജനങ്ങൾ ഭരണ നിർവഹണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പേടിഎം പേയ്മെന്റ് ബാങ്ക് ലിമിറ്റഡിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി റിസർവ് ബാങ്ക്. ലിക്വിഡേഷൻ നടപടികൾക്കായി സ്റ്റേറ്റ് ബാങ്ക് മുൻ ചീഫ് ജനറൽ മാനേജർ ഗിരികുമാർ നായരെ ഔദ്യോഗിക ലിക്വിഡേറ്ററായി നിയമിച്ചു. വിജിലൻസ് വകുപ്പും വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്ന് നടപ്പിലാക്കുന്ന പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതി രാവിലെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കിയാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കുക. സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെ ഇനി മുതൽ പൊതുമരാമത്ത് പദ്ധതികൾ തുടങ്ങില്ലെന്ന് മന്ത്രി പി കെ ബഷീർ. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ വിലയിരുത്താൻ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദുരന്ത നിവാരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും ജില്ലയിലെ ദുരന്ത സാധ്യതാ മേഖലകൾ സന്ദർശിക്കാനും ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ കണ്ണൂരിലെത്തി. തമിഴ്നാട് ആർക്കോണത്തെ സേനയുടെ 4th battalionലെ 5-അംഗ സംഘമാണ് എത്തിയത്. ക്രമസമാധാന നില തകർക്കുന്നവർക്കും ലഹരി മാഫിയകൾക്കുമെതിരെ കണ്ണൂർ സിറ്റി പോലീസ് നടപടി ശക്തമാക്കി. വിവിധ കേസുകളിലായി 67 വാറന്റ് പ്രതികൾ പിടിയിലായി. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യൻ താരങ്ങൾ. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 227 kg ഉയർത്തി ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗും ഇന്ത്യയ്ക്കായി ഇന്നലെ വെള്ളി മെഡലുകൾ നേടി. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ഇനി അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ ഇരയിമ്മൻ തമ്പിയുടെ ഓമനത്തിങ്കൾ കിടാവ് എന്ന കവിത ആലപിക്കുന്നത് മൃദുല. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡ്ഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പരിസൻസ് ചായ ഹാപ്പി ജേണി, പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജകർ ചേതന സെൻറ്റർ ഫോർ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ. 7:05 വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, സ്മൃതി സാക്ഷ്യം. 7:15 ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെൻറ്റർ, അപൂർവ ഗാനം. ഈ പരിപാടിയുടെ സഹപ്രായോജകർ വെനീസിയ ബാത്വേ.

7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം, 7:30 പാട്ടുപെട്ടിക്കാലം പ്രായോജകർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. ഏഴ് സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ, 7:50 ചേതന സെൻറ്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര, 7:55 എച്ച് എൻ കെ യൂറോളജി സെൻറ്റർ നോവൽ ടൈം, പട്ടുനൂൽപ്പുഴു എസ് ഹരീഷ് എഴുതിയ നോവൽ, 8:20 പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്, 8:30 കണ്ണങ്കണ്ടി ആർട്ട് കഫേ, 8:45 കണ്ണങ്കണ്ടി ആർട്ട് കഫേയിൽ ചലച്ചിത്ര ഗാനങ്ങൾ, 9:02 ഗാനോപഹാരം, 9:15 ബി എം എച്ച് ആരോഗ്യജാലകം സ്പോൺസേഡ് പരിപാടി, 9:30 വാർത്താജാലകം തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 10:02 10:25 ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 റിഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് തുടർന്ന് പ്രിയഗീതം, 11:02 യുവ ചോയ്സ്, 12:02 എവർ ഗ്രീൻ ഡ്യുയറ്റ്സ്, ഉച്ചയ്ക്ക് 1:02 ഗാനോത്സവം.

ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പ്രഭാത വന്ദനം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ആദ്യം എസ് ജാനകിയും ശാന്ത പി നായരും പാടിയ ഗാനം ചിത്രം മുറപ്പെണ്ണ്, പി ഭാസ്കരന്റെ വരികൾ, ബി എച്ച് ചിദംബരനാഥിന്റെ സംഗീതം.

0: രാത്രി 12 മണിക്കും സ്മാർട്ട് ഫോൺ വാങ്ങണോ?
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവേഴ്സിൽ ഐഫോൺ, സാംസങ്, ഓപ്പോ, വിവോ തുടങ്ങി പ്രമുഖ ബ്രാൻഡുകൾക്ക് മറ്റെങ്ങുമില്ലാത്ത കുറഞ്ഞ പ്രൈസ്,
0: കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് UPI ഓഫറുകളും.
1: ഇന്ന് കൂടി മാത്രം കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം.
3: ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
4: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9645600002, 9645000302.
2: പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം പകർന്ന് എസ് ജാനകിയും രേണുകയും പാടിയ ഗാനം, ചിത്രം തുറക്കാത്ത വാതിൽ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: മൈജി നോൺ സ്റ്റോപ്പ് 48 hour സെയിലിൽ ഉറപ്പ് ക്യാഷ് ബാക്ക് വൗച്ചർ.
3: 10,000 rupees മുതൽ 100,000 മുകളിൽ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്കൊപ്പം 22,500 rupees വരെ ക്യാഷ് ബാക്ക്
2: ഇന്ന് കൂടി മാത്രം കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: ഷോപ്പ് ചെയ്യാം 12 PM.
4: Volkswagen Virtus 4 vartigam aakarshikkukayanu.
5: Volkswagen Virtusinodoppam 1.3 lakhs rupees vare vilamadikkunna pratheeka aanukoolyangalum
4: Phoenix Volkswagen showroom sandarshikku.
6: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
7: ശോഭിക വെഡിംഗ്സ്,
8: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
9: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
10: കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പരിപാടികൾ. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ രാവിലെ 11 PM ചിന്താ രവീന്ദ്രൻ അനുസ്മരണത്തോടനുബന്ധിച്ച് നടത്തുന്ന ചിത്രപ്രദർശനം എക്കോസ് ഓഫ് ആൻ അൺഫിനിഷ്ഡ് ഡ്രീം. വി കെ കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സ്പന്ദൻ സംസ്ഥാന ജൂനിയർ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പ് രാവിലെ 11 PM ആരംഭിക്കും. വൈകിട്ട് 6 PM കൈരളി വേദി ഓഡിറ്റോറിയത്തിൽ വാർമുകിൽ ഫൗണ്ടേഷൻ നടത്തുന്ന ജോൺസൺ മാസ്റ്റേഴ്സ് ശ്രദ്ധാഞ്ജലി.

0: വൈകിട്ട് 6 മണിക്ക് തന്നെ തളി മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക ജൂബിലി ഹാളിൽ മുഹമ്മദ് റഫി സബ് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന റഫി നൈറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് പി എ മുഹമ്മദ് റിയാസ് MLA.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: പഴയ ലാപ്ടോപ്പ് ഇനി മാറ്റിക്കൊള്ളൂ.
5: മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിലിൽ ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ പ്രൈസ്. സ്റ്റഡി, ഓഫീസ്, ഗെയിമിംഗ് എല്ലാത്തിനും കിടിലൻ ഓഫറുകൾ.
4: രാത്രി 12 മണി വരെ ഷോപ്പ് ചെയ്യാം. പ്രിന്ററിലും സ്പെഷ്യൽ ഓഫർ.
5: ഇന്ന് കൂടി മാത്രം കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
6: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
7: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
9: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
10: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
11: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
10: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
12: ആകാശവാണി 103.6 റിയൽ FM. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
13: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച ഇന്ന് പുനരാരംഭിക്കും. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്രബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി CP ജോൺ. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വെയ്റ്റ് ലിഫ്റ്റിംഗിലും പുരുഷന്മാരുടെ 10,000 മീറ്ററിലും വെള്ളി. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ഇന്ന് ചർച്ച പുനരാരംഭിക്കും. കേന്ദ്രസഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. 2024 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് പുതിയ നിയമനിർമ്മാണം. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും ഉൾപ്പെടെ കർശനമായ ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബിൽ അനുശാസിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വിവരം രേഖപ്പെടുത്തുന്ന തീയതി മുതൽ 2 മാസത്തിനകം കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷണം പൂർത്തിയാക്കണമെന്നും കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്രബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണതലത്തിലെ ഓരോ തീരുമാനവും നയവും സാധാരണ പൌരന്റെ താൽപര്യങ്ങളും അഭിലാഷങ്ങളും മുൻനിർത്തിയായിരിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. വകുപ്പുകൾ തമ്മിൽ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനും ഫലങ്ങൾ ഉറപ്പാക്കുന്നതിനും ഭരണ സംവിധാനത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്ക് ഗവൺമെന്റ് പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. വിദേശകാര്യ ഷിപ്പിംഗ് മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒമാൻ, സൗദി അറേബ്യ, ഇറാൻ, റഷ്യ, ഉക്രൈൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷാസാധ്യതാ മേഖലകളിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത മേഖലയിൽ ലോകത്തിലെ 2-ാമത്തെ വലിയ നാവിക വിതരണക്കാരായി ഇന്ത്യ മാറിയതായി റിപ്പോർട്ട്. ആഗോള കപ്പൽ വ്യവസായ മേഖലയിലേക്ക് 3,11,936 നാവിക പ്രൊഫഷണലുകളെ സംഭാവന ചെയ്താണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത്. ബിംകോ ICS സീഫെയർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് 2026 ഈ വിവരങ്ങൾ ഉള്ളത്.

0: വേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും തുടർച്ചയായ എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയെ ഏകദേശം 100 കിലോമീറ്റർ വീതം 6 എൻഫോഴ്സ്മെന്റ് മേഖലകളായി വിഭജിച്ച് ഓരോ മേഖലയിലും പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങളെ വിന്യസിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
1: അമിതവേഗം തടയൽ, അപകടങ്ങൾ കുറയ്ക്കൽ, ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തൽ, ദേശീയപാതകളിലെ ദൃശ്യ സാന്നിധ്യം വർദ്ധിപ്പിക്കൽ എന്നിവ ലക്ഷ്യമാക്കിയാണ് ഗതാഗത വകുപ്പിന്റെ പുതിയ നടപടി. റോഡപകടങ്ങളിൽ പ്രധാന കാരണം അമിതവേഗമാണെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ദേശീയപാതയെ ദക്ഷിണം, മധ്യം, വടക്ക് തുടങ്ങി 6 പ്രവർത്തന മേഖലകളായാണ് വിഭജിക്കുന്നത്. ഓരോ മേഖലയിലും എൻഫോഴ്സ്മെന്റ് RTO ഓഫീസുകൾ, സബ് RTO ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങൾ രൂപീകരിക്കും. അമിതവേഗം, അപകടകരമായ ഡ്രൈവിംഗ്, മദ്യപിച്ച് വാഹനമോടിക്കൽ, വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, സീറ്റ് ബെൽറ്റും ഹെൽമറ്റും ഉപയോഗിക്കാത്തത്, അമിതഭാരം കയറ്റിയ ചരക്ക് വാഹനങ്ങൾ, അനധികൃത വാഹന രൂപമാറ്റം തുടങ്ങിയവ കണ്ടെത്തുന്നതിനാണ് പ്രധാന മുൻഗണന.
0: DRDOയിൽ സൈബർ സുരക്ഷാ ലംഘനം നടന്നെന്ന മാധ്യമ റിപ്പോർട്ടുകൾ വസ്തുതാവിരുദ്ധമാണെന്ന് അധികൃതർ അറിയിച്ചു. DRDOയുടെ സംവിധാനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ സജീവമായ സൈബർ ആക്രമണമോ അനധികൃത നെറ്റ്വർക്ക് നുഴഞ്ഞുകയറ്റമോ വിവരങ്ങൾ ചോർത്തലോ നടന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വിജിലൻസ് വകുപ്പും വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം കെ കരുണാകരൻ മെമ്മോറിയൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടുത്ത അധ്യയന വർഷം 100 MBBS സീറ്റുകളിൽ പ്രവേശനം അനുവദിക്കാൻ കേന്ദ്രമന്ത്രി JP നദ്ദ തത്വത്തിൽ അംഗീകാരം നൽകി. മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിലെ സംഘവുമായി ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കോടികൾ മുടക്കി 10 വർഷം മുമ്പ് കെട്ടിടങ്ങൾ ഉൾപ്പെടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടും MBBS പഠനം ആരംഭിക്കാൻ കഴിയാതെ പോയത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സ്കൂളുകളിലെയും കോളേജുകളിലെയും സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കും ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കേരള വനം വകുപ്പ് ഉത്തരമേഖലാ സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിലെ വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിൽ വിദ്യാവനം ജൈവ വൈവിധ്യ പാർക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തി. ടെക്സ്റ്റൈൽസ് മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായിരുന്നു പരിശോധന. കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി.
2: ലോകത്തെ 80% കടുവകളും ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുക, കടുവ സംരക്ഷണത്തിനുള്ള അവബോധവും പിന്തുണയും വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളുമായുള്ള ആഗോള കടുവാ ദിനത്തിന് നമ്മുടെ രാജ്യത്ത് ഏറെ പ്രസക്തിയാണുള്ളത്. ആഗോള കടുവാ ദിനത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് പ്രദർശനം അടക്കമുള്ള നിരവധി പരിപാടികളാണ് ഇന്ന് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്.
0: കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യൻ താരങ്ങൾ. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 227 കിലോഗ്രാം ഉയർത്തി ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗും ഇന്ത്യക്കായി ഇന്നലെ വെള്ളി മെഡലുകൾ നേടി. കൂടാതെ ബോക്സിംഗിൽ 3 ഇന്ത്യൻ താരങ്ങൾ സെമി ഫൈനലിലും കടന്നു. ഇതോടെ രാജ്യത്തിന് കൂടുതൽ മെഡലുകൾ ഉറപ്പായി. പുരുഷന്മാരുടെ 400 മീറ്ററിൽ ദേശീയ റെക്കോർഡ് ഉടമയായ വിശാൽ TK ബോക്സിംഗിൽ പ്രിയ ഗംഗാസ്, പ്രീതി പവാർ, ജാദുമണി സിംഗ് എന്നിവരുമാണ് സെമി ഫൈനലിൽ പ്രവേശിച്ചത്. വനിതകളുടെ 77 കിലോ ഭാരോദ്വഹനത്തിൽ സഞ്ജനയും പുരുഷ വിഭാഗം ലോങ് ജമ്പിൽ മലയാളി താരം M ശ്രീശങ്കറും ഉൾപ്പെടെ താരങ്ങൾ ഇന്നിറങ്ങും. നിലവിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ആകെ 12 മെഡലുകളോടെ മെഡൽ പട്ടികയിൽ 9-ാം സ്ഥാനത്താണ് ഇന്ത്യ. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗം ഫൈനലിൽ വെങ്കല മെഡൽ നേടിയ ശിൽപ കാഞ്ചുഗാര കൊപ്പലുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ശിൽപയുടെ മികച്ച ത്രോ നേട്ടം ശ്രദ്ധേയമാക്കിയെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയ കുറിപ്പിൽ പറഞ്ഞു. ഗവൺമെന്റ് ലോക്കിയോളജികളിൽ നിയമിതരായ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമന ഉത്തരവ് ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ കൈമാറും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ 11 സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി RoG M ജോൺ അധ്യക്ഷനാകും. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടത്തും. രാവിലെ 11 കോർപ്പറേഷൻ കൌൺസിൽ ഹാളിലാണ് തെരഞ്ഞെടുപ്പ്. വിവാഹബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സാമൂഹ്യ വിപത്തായി മാറുന്നുവെന്ന്

0: എന്ന് വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ പറഞ്ഞു. കാസർഗോഡ് കളക്ടറേറ്റ് മെയിൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അവർ. കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലെ വിദഗ്ധ സംഘം സന്ദർശിക്കാൻ തീരുമാനമായി. മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ യോഗം ചർച്ച ചെയ്തു. നിർദ്ദിഷ്ട കണ്ണൂർ സൗത്ത് ബസാർ കാൽടെക്സ് മേൽപ്പാലം സംബന്ധിച്ച് നിലവിലുള്ള അലൈൻമെന്റ് പര്യാപ്തമല്ലെന്നും പള്ളിക്കുന്ന് വനിതാ കോളേജ് മുതൽ കണ്ണോത്തുംചാൽ വരെ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ടി ഒ മോഹനൻ എം എൽ എ അറിയിച്ചു. തീരദേശ റോഡ്, സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി എന്നിവ സംബന്ധിച്ച് നിലവിലെ അലൈൻമെന്റിലെ അപാകതകൾ പരിഹരിക്കുന്നതിന് തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നും യോഗത്തിൽ എം എൽ എ ആവശ്യപ്പെട്ടു. നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടക്കാട് അടിപ്പാത, മുണ്ടയാട് കീഴ്ത്തള്ളി സർവീസ് റോഡ് എന്നിവ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സംസാരിക്കാമെന്ന് മന്ത്രി അറിയിച്ചതായും എം എൽ എ പറഞ്ഞു.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് 7 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച ഇന്ന് പുനരാരംഭിക്കും. ജനങ്ങൾ ഭരണ നിർവഹണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി സി പി ജോൺ. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വെയ്റ്റ് ലിഫ്റ്റിംഗിലും പുരുഷന്മാരുടെ 10,000 മീറ്ററിലും വെള്ളി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന ട്രെയിനുകൾ കൃത്യസമയം പാലിക്കുന്നു.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
4: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഇന്ത്യൻ ഓഹരി വിപണി സൂചികകളായ ബി എസ് സി സെൻസെക്സ് 69 പോയിന്റ് താഴ്ന്ന് 76,765, നിഫ്റ്റി 10 പോയിന്റ് താഴ്ന്ന് 23,985 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണം ഇന്നലെ വിപണിയിൽ ഗ്രാമിന് 13,215 രൂപ, പവന് 1,05,720 രൂപ.
0: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
4: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ക്യൂറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്, Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
6: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
5: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
6: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
7: സ്ത്രീ സാന്ത്വനം ഹോമിയോപ്പതിയിലൂടെ സീതാലയം. സ്ത്രീകൾ നേരിടുന്ന ശാരീരിക, മാനസിക, വൈകാരിക, ഗാർഹിക പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരമാർഗം. സീതാലയം പദ്ധതിയുടെ സേവനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഹോമിയോ ആശുപത്രി, കണ്ടംകുളങ്ങര, പാവങ്ങാട്, എരിഞ്ഞിക്കൽ റോഡിൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ 2 മണി വരെ ലഭ്യമാണ്. ശാരീരിക, മാനസിക പ്രശ്നങ്ങൾക്കുള്ള വിദഗ്ധ ഹോമിയോ ചികിത്സ, ലേഡി സൈക്കോളജിസ്റ്റിന്റെ സേവനം എന്നിവ സ്ത്രീകൾക്ക് സൗജന്യമായി ലഭിക്കുന്നു. പ്രീ മാരിറ്റൽ കൌൺസിലിംഗും ലഭ്യമാണ്. മുൻകൂർ ബുക്ക് ചെയ്യാൻ ബന്ധപ്പെടുക 8078041353.
8: സഹാനി ഹോസ്പിറ്റൽ, കൊയിലാണ്ടി.

0: ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
0: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: ഇന്ന് ജൂലൈ 29 സംഗീത സംവിധായകനും കർണാടക സംഗീതജ്ഞനുമായ എം ജി രാധാകൃഷ്ണന്റെ ജന്മദിനം. മലയാള തനിമയുള്ള ശാസ്ത്രീയ ലളിത സംഗീത മിശ്രണങ്ങളിലൂടെ എന്നും ഓർമ്മിക്കപ്പെടുന്ന അപൂർവ പ്രതിഭയാണ് ലളിതഗാനങ്ങളുടെ ചക്രവർത്തി എന്ന നിലയിൽ അറിയപ്പെടുന്ന എം ജി രാധാകൃഷ്ണൻ.
1: വസന്തമുണ്ടോ ചുണ്ടിൽ സുഗന്ധമുണ്ടോ പിന്നിലാവോ.
0: അദ്ദേഹം സംഗീതം നൽകിയ അവസാന ചിത്രമാണ് 2005 സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത അനന്തഭദ്രം. ഗിരീഷ് പുത്തഞ്ചേരി ഗാനരചന നിർവഹിച്ച ഈ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റുകളാണ്. എന്നാൽ നമുക്കധികം കേട്ടുപരിചയമില്ലാത്ത ഈ യുഗ്മഗാനം എം ജി രാധാകൃഷ്ണനോടൊപ്പം പാടിയിരിക്കുന്നത് ഗായിക ഹേമ.

0: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
1: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ഫോൺ 0495-233-4300.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
5: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിക്കുന്നത്
6: കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് കരുതലോടെ വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വേങ്ങേരി, കോഴിക്കോട്. ഹേ പിണങ്ങല കണ്ണേ,
7: കണ്ണേ കരളേന്ന് വിളിക്കല്ലാണ്ട് എത്ര ദിവസമായി എന്റെ കണ്ണ് കാണിക്കാൻ പോകാൻ പറയുന്നു.
6: നല്ലൊരു ഐ ഹോസ്പിറ്റൽ ഏതാന്ന് ആലോചിക്കുക.
7: അതപ്പൊ നന്നായേ. വേങ്ങേരിയില് വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഇല്ലേ? അതാകുമ്പോ മെഡിസപ്പ് അംഗീകൃതമാണ്.
6: എന്നാ റെഡി ആയിക്കോ കണ്ണേ, നിന്റെ കണ്ണ് ശരിയാക്കിയിട്ട് തന്നെ കാര്യം.
8: സ്മൃതി സാക്ഷ്യം.
9: എവിടുന്നാ വരുതെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ണൂരിൽ നിന്നാണ്, ഇന്ന സ്ഥലത്ത് നിന്നാണ്. വല്ലതും കഴിച്ചോ?
10: സ്മൃതി സാക്ഷ്യം എന്ന പരമ്പരയിൽ ഇന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനായ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്.
9: എനിക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന ഒരു കാര്യം ബഷീറുമായി ബന്ധപ്പെട്ടതാണ്, വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ടതാണ്. എൻ്റെ വീട്ടിൽ വലിയ പുസ്തകങ്ങളോ പുസ്തക വായിക്കുന്ന ആളുകളുടെ കൂട്ടോ ഒന്നുമില്ല. എൻ്റെ വീട്ടിൽ ഒരേ ഒരു പുസ്തകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഒരു റേഷൻ കാർഡായിരുന്നു. ഈ ലൈബ്രറി എന്ന് പറഞ്ഞ ഒരു സംഗതിയെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞു ഇവിടെ വളപട്ടണത്ത് ഒരു ലൈബ്രറി ഉണ്ട്, അവിടെ പോയാൽ ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഒപ്പൊക്കെ വാങ്ങിച്ചാൽ കിട്ടും പുസ്തകം. അങ്ങനെ ഞാൻ ആ ലോകത്തേക്ക് പോകുന്നു. ആ ലൈബ്രറിയുടെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഏത് പുസ്തകം എടുക്കണം എന്ന് എനിക്കറിയില്ല. ഒരു എഴുത്തുകാരനെയും സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണ് ഞാൻ ബഷീറിനെ ആദ്യമായി വായിക്കുന്നു. എൻ്റെ ആദ്യ സാഹിത്യ വായനയുടെ ഒരു പുസ്തകവും ബഷീറാണ്. എനിക്ക് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ അതിനു മുമ്പ് കേട്ടിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ. പക്ഷെ വായിക്കുമ്പോൾ വളരെ താല്പര്യവും നമുക്ക് ജനിക്കുന്നു, ആവേശകരമാവുന്നു. കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ, പ്രവൃത്തികൾ, കാഴ്ചപ്പാടുകൾ ഒക്കെ രസകരമായി തോന്നുന്നു. കൂട്ടത്തിൽ മേമ്പടി പോലെ എം വി ദേവൻ്റെ ചിത്രവും ആ കൂട്ടത്തിൽ വരച്ച സ്കെച്ചുകൾ, കഥാപാത്രത്തെ ചിത്രീകരിച്ചുള്ള സ്കെച്ചുകളും, ഇത് എന്നെ സംബന്ധിച്ചോളം എന്നെ വായനയുടെ ഒരു വല്ലാത്ത ഒരു മാഗ്നറ്റിക്കായിട്ടുള്ള കാന്തികമായ നിലയിൽ അതെന്നെ പിടിച്ചടക്കുകയായിരുന്നു. പിന്നീട് വായനയിലേക്കും എഴുത്തിലേക്കൊക്കെ വരികയും അത്യാവശ്യം ചെറിയ മട്ടിലൊക്കെ അച്ചടിച്ച് വരികയും ഒക്കെ ചെയ്തിരുന്ന കാലത്ത് ബഷീറിനെ കാണണം എന്നുള്ള വലിയ ആഗ്രഹം. അതിന് കാരണം ബഷീറിനെ കുറിച്ചുള്ള ധാരാളമായിട്ട് ഇൻ്റർവ്യൂകൾ, അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ, അതിലൊക്കെ ഈ പറഞ്ഞ മാങ്കോസ്റ്റിൻ്റെ ചുവട്ടിൽ അദ്ദേഹം ചാരുകസേറിൽ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ കേട്ടപ്പോൾ വല്ലാതെ കൊതി തോന്നി. ബഷീറിനെ കാണണം, അദ്ദേഹത്തിന് പ്രായമായി വരികയല്ലേ. കണ്ണൂർ എന്ന് തെക്കൻ ഭാഗത്തേക്ക് സഞ്ചരിച്ചിട്ടില്ലാത്ത, ഒരു സഞ്ചാരം നടത്തിയിട്ടില്ലാത്ത ഞാൻ കോഴിക്കോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെക്കുറിച്ച് കേൾക്കുകയും അവിടെ എവിടെയാണ് ബേപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം എന്ന്, ബേപ്പൂർ സുൽത്താനായി ഇദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട് എന്നും മനസ്സിലാവുന്നു. അങ്ങനെ ധൈര്യമൊക്കെ സംഭരിച്ചുകൊണ്ട് ഞാൻ അവിടുന്ന് ബസ് കയറുന്നു. ബേപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എവിടെയാണ് ഇദ്ദേഹം എന്നറിയാം. അപ്പോൾ ബേപ്പൂരിൽ എങ്ങനെയാണ് പോകേണ്ടതെന്നറിയില്ല. അപ്പോൾ അവിടെ ഒരു നാടൻ കാക്ക, അദ്ദേഹം ഒരു വെള്ള വസ്ത്രമൊക്കെ ഇട്ട് തലയ്ക്കെട്ടൊക്കെ ആയിട്ട് ഒരു തനി നാടനായിട്ടുള്ള ഒരു പാവം മനുഷ്യൻ. ഞാൻ അയാളോട് ചോദിച്ചു, അല്ല ഈ ബേപ്പൂരൊക്കെയുള്ള ബസ്സൊക്കെ എവിടെ കിട്ടുകയെന്ന്. അപ്പോൾ ഇവിടെ കിട്ടും, എനിക്ക് ബേപ്പൂർ എവിടെ പോകേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ബഷീറിനൊക്കെ ഇദ്ദേഹത്തിന് അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ എഴുതുന്നൊക്കെ ഒരാളുണ്ട് അവിടെ, പിന്നെ ബഷീർ എന്ന് പറയുന്നത്.

0: നമ്മുടെ ബേപ്പൂർ സുൽത്താൻ. ഞാൻ ഞെട്ടിപ്പോയി, കാരണം ഈ വളരെ നാടനായിട്ടുള്ള ഒരു നാട്ടുംപുറത്തുകാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ബഷീർ തിരിച്ചറിഞ്ഞു എന്നുള്ളത് എൻ്റെ ആദ്യത്തെ ഞെട്ടലായിരുന്നു. അത് കഴിഞ്ഞു ഞാൻ ബസ് കയറി അവിടെ കൃത്യമായ പുള്ളി പറഞ്ഞു തന്നു ഇന്ന സ്ഥലത്ത് ഇറങ്ങിയാൽ മതി, ഇന്ന സ്റ്റോപ്പ് എന്നൊക്കെ. അങ്ങനെ ബഷീറിനെ കാണാം, വീട്ടിലേക്ക് എത്തും പതിവ് പോലെ ബഷീർ ഈ മാങ്കോസ്റ്റിൻ്റെ ചുവട്ടിൽ ചാരുകസേലിരുന്നിട്ട് ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബഷീറിനെ കണ്ട ആ ഒരു സന്തോഷവും ചങ്കിടിപ്പും അത്ഭുതവും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ അറച്ചറച്ചിങ്ങനെ അടുത്ത് പോയി, എവിടുന്നാണ് വരുമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണൂരിൽ നിന്നാണ്, ഇന്ന സ്ഥലത്ത് നിന്നാണ്. വല്ലതും കഴിച്ചോ, അതാണ് ബഷീറിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് അഭിസംബോധനകൾ അതാണ്. ആരെ കണ്ടാലും അത് ആരായാലും, ഇനി കലക്ടർ വന്നാലും തെണ്ടി വന്നാലും മിക്കവാറും ചോദ്യം ഇതാണ്, എവിടുന്ന് വരുന്നു, വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു കഴിച്ചിട്ടാണ് വന്നത്. അങ്ങനെ പ്രാഥമിക എന്തൊക്കെ ഒന്ന് രണ്ടോ ചോദ്യങ്ങൾ ചോദിച്ച് ഈ കാര്യമായിട്ട് ഈ മുന്നിലുള്ള ഒരു മുസല്യാർ ആയിട്ടുള്ള ഒരാളോട് ഈ തിയോളജിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം. അപ്പോഴാണ് എനിക്ക് ഈ തിയോളജിയിൽ ബഷീറിൻ്റെ ഒരു ജ്ഞാനവും പഠനവും ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. ബഷീറിൻ്റെ എഴുത്തിൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ വ്യക്തിത്വത്തിൻ്റെ ഒരു സ്വഭാവം അതാണ്. വളരെ വലിയ ആഴങ്ങളാണ് അതിനകത്ത്, പെരും കടലുകളാണ്. പക്ഷെ നമ്മൾ കാണുന്നത് ഒരു കുമ്പിൾ വെള്ളം മാത്രമാണ്. അതൊക്കെ കഴിഞ്ഞു ഞാനിതിൽ ശ്രദ്ധയോടെ കേട്ടു, ഞാൻ പോകാനുള്ള ഇതായി. അപ്പം പറഞ്ഞു എങ്ങനെയാണ് പോകുന്നു? അപ്പം ഞാൻ പറഞ്ഞു കോഴിക്കോട് വഴിയാണ്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ കൂടെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തെ അറിയുമോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ മുഖത്ത് നോക്കി, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ പറഞ്ഞു ഇതാണ് സി എൻ അഹമ്മദ് മൗലവി, ഖുർആൻ പരിഭാഷ നടത്തിയ ആ പണ്ഡിതനുമായിട്ടാണ് ബഷീർ ഈ മതകാര്യങ്ങൾ പറഞ്ഞ് തർക്കിച്ച് എന്നുള്ളത് ഇപ്പോഴും വളരെയധികം ഞെട്ടലോടെയാണ് ഞാൻ ഓർക്കുന്നത്. കാരണം അത്തരത്തിൽ വലിയ പഠനങ്ങൾ ബഷീർ നടത്തിയിട്ടുണ്ട്. വലിയ കാലസങ്കല്പങ്ങളുള്ള എഴുത്തുകാരനാണ് ബഷീർ എന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് വലിയ കാലസങ്കല്പങ്ങളുള്ള എഴുത്തുകാർ കുറവാണ്. പക്ഷേ അതിൽ ആ കുറഞ്ഞതാണെങ്കിലും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ബഷീർ എന്ന് പറയുന്നത്. അപ്പം ബഷീറിനെ കാണാൻ വേണ്ടി പോയ ഒരു കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതുപോലെ എൻ്റെ നാട്ടിൽ ഒരാൾ ബഷീറിനെ കാണാൻ വേണ്ടി പോയി. ആ കഥ അദ്ദേഹം എന്നോട് പിന്നോട് വന്ന് പറഞ്ഞു. പോയി വന്നപ്പോൾ ഉള്ളൊരു അനുഭവം ഭയങ്കര രസകരമാണ്. അദ്ദേഹവും ആദ്യമായിട്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹം കയ്യിൽ അദ്ദേഹം എഴുതിയ ഒരു 500-600 പേജുള്ള ഒരു നോവൽ കരുതിയിട്ടുണ്ട്. അങ്ങനെ ബഷീറിനോട് പറഞ്ഞു ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്, താങ്കൾ അത് കേൾക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു വായിക്കുമെന്ന് പറഞ്ഞു. വായിച്ചു എന്ന് പറഞ്ഞാൽ കഠിന കഠോരമായ ഒരു ലാംഗ്വേജാണ്. ഒരാൾക്കും വായിച്ചാൽ മനസ്സിലാവില്ല. അതിൻ്റെ ആദ്യത്തെ ആ നോവൽ ഏറെക്കുറെ ഇപ്പോഴും എനിക്ക് ഓർമ്മയിലുണ്ട്. അത് ഈ ഏറെക്കുറെ ഇതുപോലെയാണ് അത് തുടങ്ങുന്നത്. അചഞ്ചലമായ ഉദ്യോഗങ്ങളുടെ രസനീകൾ പൂത്ത സംത്രാസങ്ങളുടെ കുണിതാങ്കിത സൂചിതമായ ക്രയവിക്രയങ്ങളുടെ വിഖ്യാത സൂചികയിലൂടെ ബോധിസത്വൻ സഞ്ചാരപ്രതിതനായി. എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇത്, എനിക്ക് മനസ്സിലായില്ല. അപ്പം ബഷീറിനോട് ഇത് വായിച്ചു. അപ്പം ബഷീർ ഇങ്ങനെ കുറച്ച് ഇതുപോലത്തെ വാക്കുകളൊക്കെ കേട്ട് കുറച്ച് കഴിഞ്ഞപ്പം നിർത്താൻ പറഞ്ഞു ബഷീർ. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് പോകുന്നു പറഞ്ഞു. ഇയാൾ ഇങ്ങനത്തെ ഒരു നിസ്സാരമായ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, എന്നാൽ മട്ടിൽ നോക്കുന്നു. ഞാൻ വീട്ടിലേക്ക് പോകും. ഓക്കെ, അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ദാഹിച്ചു, ഉമ്മയോട് എങ്ങനെയായിരിക്കും ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ ആവശ്യപ്പെടുക എന്ന് ചോദിച്ചു. അപ്പോഴും പുച്ഛത്തോടെ ബഷീറിൻ്റെ ഇങ്ങനെ ഇയാളെക്കുറിച്ചാണ് ഈ പത്രങ്ങളിലൊക്കെ ആളുകളൊക്കെ ഇൻ്റർവ്യൂ അച്ചടിച്ച് വരുന്നതെന്ന് ഒരു മട്ടിൽ നോക്കിയിട്ട് പറഞ്ഞു, ഉമ്മ കുറച്ച് വെള്ളം വേണമെന്ന് പറയും. ആ അതല്ലേ പറയുക, അല്ലാതെ മാതാവേ അല്പം ജലം തരൂ ഞാൻ പാനം ചെയ്യട്ടെ എന്ന് ചോദിക്കുമെന്ന് ചോദിച്ചു. ഇല്ല, ആ എന്നാൽ ആ നോവലങ്ങ് അടച്ച് വെച്ചേക്ക് മോനെയെന്ന് പറഞ്ഞു. ഇത് ഇദ്ദേഹം തന്നെ വന്നിട്ട് രോഷത്തോടെ ഈ കഥ പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. കാരണം അതൊരു പഠനമുണ്ട് അതിനകത്ത്, ഭാഷയെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഭാഷ അത് ഹൃദയത്തു നിന്ന് വരുന്നതാണ്, അത് ബുദ്ധിയുമായി കലർന്നു വരേണ്ടതാണ്, അത് വായിക്കുന്ന എൻ്റെ മനസ്സിലേക്കും ബുദ്ധിയിലേക്കും പ്രവേശിക്കാനുള്ളതാണ് എന്നൊരു അടിസ്ഥാന പാഠമാണ് സത്യത്തിൽ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്. പക്ഷേ അദ്ദേഹത്തിനത് മനസ്സിലായില്ല ഈഗോ കാരണം. എനിക്ക് പക്ഷേ അത് ഞാൻ പോയ പോലെയായി, അതൊരു വലിയൊരു പാഠമായിരുന്നു. അങ്ങനെ ബഷീർ എന്ന ഒരു വ്യക്തിയിൽ കൂടെ ഞാൻ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന് നമ്മൾ അങ്ങനത്തെ ഒരു ഇമേജറി ആയിട്ട് നമ്മൾ അത്ഭുതപ്പെടുന്നു. പക്ഷേ പ്രഥമ ദൃഷ്ടിയ വളരെ ലളിതമായ പദമാണ്. ലളിതം എന്നതുകൊണ്ട് അത് വളരെ ഉപരിപ്ലവ് എന്നർത്ഥമില്ല. ആഴങ്ങളിലേക്ക് ഉള്ള കാഴ്ചയെ ലളിതമായി അവതരിപ്പിക്കുന്ന ഒരു എഴുത്ത് സമ്പ്രദായത്തെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത് ബഷീറിലൂടെയാണ്.
1: സ്മൃതി സാക്ഷ്യം.

0: പരമ്പരയിൽ ഇതുവരെ ഓർമ്മകൾ പങ്കുവച്ചത് എഴുത്തുകാരനായ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്.
1: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിച്ചത്
2: ഗ്ലോക്കോമ ക്ലിനിക്, കുട്ടികളുടെ നേത്രപരിചരണ വിഭാഗം, ഡേ കെയർ, പിൻഹോൾ, തിമിര ശസ്ത്രക്രിയ തുടങ്ങിയ സേവനങ്ങളുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
3: വിദഗ്ധ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ രോഗി കേന്ദ്രീകൃതവും കരുതലോടെയുമുള്ള സേവനം.
2: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
1: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വേഴ്സ്, എൻ ഐ എസ് ഒ 9001-2015 സർട്ടിഫൈഡ് കമ്പനി.
6: തലകറക്കം കൊണ്ട് പൊറുതിമുട്ടി ധൈര്യമായി ഒന്നും ചെയ്യാൻ വയ്യ. ഇയർ ബാലൻസ്, പ്രഷർ എന്നൊക്കെ പറയുന്നുണ്ട്, എന്താ ചെയ്യാ?
7: പരിഹരിക്കാം. ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമൽ, മാവർ റോഡ്, കോഴിക്കോട്.
1: അപൂർവ ഗാനം.

ഇന്ന് ജൂലൈ 29 ബോളിവുഡ് നടൻ സഞ്ജയ് ദത്തിന്റെ ജന്മദിനം. 1991 പുറത്തിറങ്ങി ബോളിവുഡിൽ വമ്പൻ തരംഗം സൃഷ്ടിച്ച ഒരു റൊമാന്റിക് ഡ്രാമ ചിത്രമായ സഞ്ജയ് ദത്ത് ഒരു പ്രധാന വേഷത്തിൽ അഭിനയിച്ച സാജൻ എന്ന ചിത്രത്തിലെ പങ്കജുദാസിന്റെയും കുമാർ സാനുവിന്റെയും SPB യുടെയും അൽക്ക യാഗ്നിക്കിന്റെയും ശബ്ദത്തിൽ നമ്മൾ കേട്ട ആ നിത്യഹരിത ഗാനം. നദീം ശ്രാവണിന് മികച്ച സംഗീത സംവിധായകനുള്ള ഫിലിംഫെയർ അവാർഡ് നേടിക്കൊടുത്ത ഗാനം. ഇത്തരം ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഓർമ്മകളുടെ ഒരു വലിയ കടൽ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തും. പ്രത്യേകിച്ച് 90s മനോഹരമായ ഇത്തരം ഹിന്ദി പ്രണയ വിരഹ ഗാനങ്ങൾ. ഈ ഗായകർ എല്ലാവരും ഗാനത്തിന്റെ ഓരോ പതിപ്പ് പാടിയിട്ടുണ്ടെങ്കിലും ഇവരെല്ലാവരും ഒന്നിച്ചും ഈ ഗാനം പാടിയിട്ടുണ്ട് എന്നതാണ് അപൂർവത. ഗാനരചന സമീർ.

0: നമ്മുടെ പുതിയ പേരയിലേക്ക് വാങ്ങുന്ന പുതിയ ബാത്ത്വെയർ വെനീസിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്? അതിന്റെ ഒരു
1: കാര്യം
2: ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
4: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
3: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: വെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
7: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
6: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
8: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
9: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
10: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
9: ഇനി കാഴ്ച ക്ലിയർ ആകും.
10: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
11: ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു ഓൾ ടുഡേ? ഇന്നത്തെ ദിവസം എല്ലാവർക്കും സുഖമല്ലേ? ഹൗ ആർ യു എന്ന് അഭിവാദ്യം ചെയ്താൽ ഐ എം ഫൈൻ, താങ്ക് യു, ഹൗ ആർ യു എന്ന് തിരിച്ചും അഭിവാദ്യം ചെയ്യാം. ഹൗ ഡു യു ഡു, ഹൗ ആർ യു എന്നീ അഭിവാദ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് താങ്കൾക്ക് എങ്ങനെയുണ്ട്, സുഖമല്ലേ എന്നാണ്. ഹൗ ആർ യു എന്ന ചോദ്യം ഒരു ഗ്രീറ്റിംഗ് മാത്രമല്ല, ക്ഷീണിച്ചിരിക്കുന്ന ആളോട് അയാളുടെ ശാരീരിക മാനസികാവസ്ഥയെക്കുറിച്ച് കരുതലോടെ അന്വേഷിക്കാം. ഹൗ ആർ യു, ഹൗ ഡു യു ഫീൽ നൗ, താങ്കൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഹിയർ ദി എൻക്വയറി ഇസ് അബൌട്ട് ദ പേഴ്സൺസ് ഫിസിക്കൽ ഓർ ഇമോഷണൽ കണ്ടീഷൻ. ഇന്നത്തെ ചോദ്യപദം അഥവാ ക്വസ്റ്റ്യൻ വേർഡ് ആണ് ഹൗ, HOW, ഹൗ, എങ്ങനെ, എത്ര, ഇൻ വാട്ട് വേ ഓർ ബൈ വാട്ട് മാനർ. അവസ്ഥ, പ്രക്രിയ, രീതി, അളവ് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചറിയാനാണ് ഹൗ എന്ന ചോദ്യപദം ഉപയോഗിക്കുന്നത്. ദ ക്വസ്റ്റ്യൻ വേർഡ് ഹൗ ഇസ് യൂസ്ഡ് ടു ആസ്ക് അബൌട്ട് എ പ്രോസസ്, കണ്ടീഷൻ ഓർ ക്വാണ്ടിറ്റി. എങ്ങനെ എന്ന അർത്ഥത്തിലുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആയി ഹൗ എന്ന പദം പ്രയോഗിച്ചിട്ടുള്ള വാചകങ്ങൾ അഥവാ ചോദ്യങ്ങൾ കേൾക്കാം. ഹൗ ഇസ് ദ കണ്ടീഷൻ ഓഫ് ദ റോഡ് നൗ? റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട്? ഹൗ ഇസ് ടുഡേസ് വെദർ? ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട്? ഇവിടെയും അവസ്ഥ അഥവാ കണ്ടീഷനെ കുറിച്ചാണ് ചോദിക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ പുതിയ വിഭവം കഴിക്കാൻ കൊടുത്തു. കഴിച്ച അനുഭവവും അഭിപ്രായവും അറിയണം. പുഡിംഗ് എങ്ങനെയുണ്ട്? ഹൗ ഇസ് ദ പുഡിംഗ്? ഹൗ ഡു യു ഫൈൻഡ് ദ പുഡിംഗ്? സ്വാദ് എങ്ങനെയുണ്ട്?

ഹൗസ് എ ടേസ്റ്റ്? സ്വാദ് ഇഷ്ടമായി. ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നും പാചകക്കുറിപ്പ് എങ്ങനെ സംഘടിപ്പിച്ചു എന്നും അറിയണം. പുഡിംഗ് ഇസ് വെരി ടേസ്റ്റി. ഹൗ ഡിഡ് യു പ്രിപ്പയർ ദിസ്? നീ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഹൗ ഡിഡ് യു പ്രിപ്പയർ ദിസ്? ഹൗ ഡിഡ് യു മാനേജ് ടു ഗെറ്റ് ദ റെസിപ്പി? പാചകക്കുറിപ്പ് നീ എങ്ങനെയാണ് സംഘടിപ്പിച്ചത്? ഹൗ ഡിഡ് യു മാനേജ് ടു ഗെറ്റ് ദ റെസിപ്പി? ഹിയർ ഹൗ ഇസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ഇൻ വാട്ട് വേ ഓർ ബൈ വാട്ട് മെത്തേഡ്സ് സംതിങ് ഇസ് ഡൺ. പ്രക്രിയ, രീതി തുടങ്ങിയവ അറിയാനാണ് ഹൗ ഉപയോഗിച്ചിട്ടുള്ളത്. അനുഭവം അഥവാ എക്സ്പീരിയൻസ് അറിയാൻ ചോദിക്കാം, ഹൗ വാസ് യുവർ വെക്കേഷൻ? താങ്കളുടെ അവധിക്കാലം എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് യുവർ വെക്കേഷൻ? ഹൗ വാസ് യുവർ ട്രിപ്പ്? യാത്ര എങ്ങനെയിരുന്നു? ഹൗ വാസ് യുവർ ട്രിപ്പ്? എങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് പോവുക, ഇതെല്ലാം നിത്യേനയുള്ള

0: നിങ്ങളുടെ അവധിക്കാലം എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് യുവർ വെക്കേഷൻ? ഹൗ വാസ് യുവർ ട്രിപ്പ്? യാത്ര എങ്ങനെയിരുന്നു? ഹൗ വാസ് യുവർ ട്രിപ്പ്? എങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് പോവുക, ഇതെല്ലാം നിത്യേനയുള്ള സംഭാഷണങ്ങളല്ലേ. ഹൗ ഡിഡ് യു കം? താങ്കൾ എങ്ങനെയാണ് വന്നത്? ഹൗ ഡിഡ് യു കം? ഹൗ ഡിഡ് യു മാനേജ് ടു റീച്ച് ഇൻ ടൈം? സമയത്തിനുള്ളിൽ എത്താൻ എങ്ങനെ താങ്കൾക്ക് സാധിച്ചു? ഹൗ ഡിഡ് യു മാനേജ് ടു റീച്ച് ഇൻ ടൈം? ഹൗ വിൽ ദേ ഗോ? അവർ എങ്ങനെ പോവും? ഹൗ വിൽ ദേ ഗോ? ഹൗ ഇസ് ഷീ പ്ലാനിംഗ് ടു ട്രാവൽ? അവൾ എങ്ങനെ യാത്ര ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്? ഹൗ ഇസ് ഷീ പ്ലാനിംഗ് ടു ട്രാവൽ? എന്തിൻ്റെയെങ്കിലും ഹെൽപ്പ് ഡെസ്ക് അഥവാ എൻക്വയറിയിലേക്ക് ഫോൺ ചെയ്താൽ ആദ്യം കേൾക്കുക, ഹലോ, ഹൗ കെൻ ഐ ഹെൽപ്പ് യു? താങ്കളെ എനിക്ക് എങ്ങനെയാണ് സഹായിക്കാൻ സാധിക്കുക? ഹൗ കെൻ ഐ ഹെൽപ്പ് യു? വിളിച്ചതിൻ്റെ ഉദ്ദേശ്യം വളരെ സൗമ്യമായി അന്വേഷിക്കുകയാണ് ഇവിടെ. ഹൗ കെൻ ഐ ഹെൽപ്പ് യു? നിനക്ക് എങ്ങനെ എന്നോടിത് പറയാൻ തോന്നി, അല്ലെങ്കിൽ ചെയ്യാൻ തോന്നി എന്നൊക്കെ പരിഭവിക്കാറില്ലേ നമ്മൾ? നിനക്ക് എങ്ങനെ എന്നോടിത് പറയാൻ സാധിക്കുന്നു? ഹൗ കെൻ യു സേ ദിസ് ടു മീ? നിനക്ക് എങ്ങനെ എന്നോട് ഇത് ചെയ്യാൻ സാധിച്ചു? ഹൗ കുഡ് യു ഡു ദിസ് ടു മീ? ചിലപ്പോൾ പറയാറില്ലേ, നിനക്ക് എങ്ങനെയാണ് അങ്ങനെ അങ്ങ് പോവാൻ സാധിക്കുക? ഹൗ കെൻ യു ലീവ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്? ഹൗ കെൻ യു ലീവ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്?
1: You are listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
2: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: ഇന്ന് വേൾഡ് ORS ഡേ, ഇതോടനുബന്ധിച്ച് സംസാരിക്കുന്നു ഡോക്ടർ സോന ദയൻ.
6: ഇന്ന് ജൂലൈ 29 ലോക ORS ദിനം. വയറിളക്ക രോഗങ്ങൾ മൂലമുള്ള നിർജ്ജലീകരണം പരിഹരിക്കുന്നതിൽ ORSന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏവരെയും ബോധവൽക്കരിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂലൈ 29 ലോക ORS ദിനമായി ആചരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലുമായി കോളറ എന്ന മഹാമാരി പടർന്നു പിടിച്ച് ഒരുപാട് ജീവനുകൾ അപഹരിച്ചപ്പോൾ അതിന് തടയിട്ടത് ORS എന്ന അത്ഭുത മരുന്നിൻ്റെ കണ്ടുപിടുത്തമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കണ്ടുപിടുത്തം എന്നാണ് ലോക പ്രശസ്ത ജേണലായ ലാൻസെറ്റ് ഇതിനെ വിശേഷിപ്പിച്ചത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം എല്ലാ വർഷവും ലോകത്തെ 170 കോടി കുട്ടികൾക്ക് വയറിളക്ക രോഗങ്ങൾ ബാധിക്കുകയും 500,000 കുട്ടികൾ അതുമൂലം മരണപ്പെടുകയും ചെയ്യുന്നു. ഇനി എന്താണ് ORS എന്ന് നോക്കാം. ORS എന്നതിൻ്റെ പൂർണ്ണരൂപം ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നാണ്. വയറിളക്ക രോഗങ്ങൾ മൂലമുള്ള നിർജ്ജലീകരണം പരിഹരിക്കുന്നതിന് വളരെ ലളിതവും ഉത്തമവുമായ ഔഷധമാണ് ORS ലായനി. ഇത് ഉപ്പ്, പഞ്ചസാര എന്നിവയുടെ ശരിയായ അളവിലുള്ള മിശ്രിതമാണ്. ORS നമ്മുടെ ചെറുകുടൽ വഴി ആഗിരണം ചെയ്ത് ശരീരത്തിൽ നിന്ന് നഷ്ടമായ ജലവും ലവണങ്ങളും തിരികെ നൽകുകയും ചെയ്യുന്നു. ഇനി ORS ലായനി ഉണ്ടാക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം. കൈകൾ വൃത്തിയായി കഴുകിയ ശേഷം വൃത്തിയുള്ള പാത്രത്തിൽ 1 ലിറ്റർ അഥവാ 5 ഗ്ലാസ് തിളപ്പിച്ചാറ്റിയ വെള്ളമെടുത്ത് അതിലേക്ക് 1 പാക്കറ്റ് WHO ORS മുഴുവനായി ലയിപ്പിക്കുക. പാത്രം മൂടി വെക്കുവാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഉണ്ടാക്കിയ ലായനി 24 മണിക്കൂറിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കേണ്ടതാണ്. ഓരോ ദിവസവും പാനീയം പുതുതായി തയ്യാറാക്കുക. തലേ ദിവസത്തെ പാനീയം ഉപയോഗിക്കരുത്. നിർജ്ജലീകരണത്തിൻ്റെ തോതനുസരിച്ചാണ് വയറിളക്ക രോഗങ്ങളുടെ ചികിത്സ. തീവ്രമായ നിർജ്ജലീകരണമുണ്ടെങ്കിൽ കിടത്തി ചികിത്സ ആവശ്യമായി വരും. വയറിളക്ക രോഗങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുകയും ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ചികിത്സ തേടുകയും ചെയ്യുക. ORS ലായനി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഓരോ തവണ വയറ്റിൽ നിന്ന് പോകുമ്പോഴും നിശ്ചിത അളവിലുള്ള ORS കൊടുക്കുക. 2 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടിയാണെങ്കിൽ 50 മില്ലി മുതൽ 100 മില്ലി അഥവാ 1/4 ഗ്ലാസ് മുതൽ 1/2 ഗ്ലാസ് വരെ ORS ലായനി കൊടുക്കാം. 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ള കുട്ടിക്ക് 100 മില്ലി മുതൽ 200 മില്ലി അഥവാ 1/2 ഗ്ലാസ് മുതൽ 1 ഗ്ലാസ് വരെ ORS ലായനി കൊടുക്കാം. 10 വയസ്സിന് മേലെ പ്രായമുള്ളവരാണെങ്കിൽ ഇഷ്ടമുള്ളതനുസരിച്ച് ORS ലായനി കുടിക്കാവുന്നതാണ്. ഇനി ORS ലായനി കുടിക്കുമ്പോൾ കുട്ടി ഛർദ്ദിക്കുന്നുവെങ്കിൽ 10 മിനിറ്റ് നേരം കാത്തു നിൽക്കുക. എന്നിട്ട്

0: കുറച്ച് കുറച്ചായി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഓരോ 2-3 മിനിറ്റ് കൂടുമ്പോൾ കൊടുക്കുക. മുലപ്പാൽ കുടിക്കുന്ന കുട്ടിയാണെങ്കിൽ തുടർന്നും മുലപ്പാൽ നൽകുക. പാനീയ ചികിത്സയ്ക്കായി വീട്ടിൽ ലഭ്യമായ പാനീയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഉപ്പിട്ട നാരങ്ങാവെള്ളം, ഉപ്പിട്ട മോരിൻ വെള്ളം, കരിക്കിൻ വെള്ളം എന്നിവ നൽകാം. മധുരമുള്ള വെള്ളം, ശീതള പാനീയങ്ങൾ എന്നിവ കഴിവതും ഒഴിവാക്കുക. പാനീയ ചികിത്സയോടൊപ്പം തന്നെ സിങ്ക് മരുന്നും നൽകേണ്ടതാണ്. വയറിളക്കത്തിന്റെ തീക്ഷ്ണത കുറയ്ക്കുന്നതോടൊപ്പം അസുഖം വേഗത്തിൽ മാറുവാനും ഇത് സഹായിക്കുന്നു. വയറിളക്ക രോഗം മാറിയാലും നിശ്ചിത അളവിലുള്ള സിങ്ക് മരുന്ന് 14 ദിവസവും നൽകണം. അടുത്തുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും അംഗനവാടികളിലും ORS പാക്കറ്റുകളും സിങ്ക് മരുന്നുകളും ലഭ്യമാണ്. അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ അസുഖം വരാതെ നോക്കുകയാണല്ലോ പ്രധാനം. വ്യക്തിശുചിത്വം, ഭക്ഷണ ശുചിത്വം, പരിസര ശുചിത്വം എന്നിവ പാലിക്കുക. ഓർക്കുക, പ്രതിരോധമാണ് പ്രധാനം.
1: ഇന്ന് വേൾഡ് ORS ഡേ. ഇതോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സോന ദയൻ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
3: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
3: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
5: തുലാഭാരം എന്ന നാടകത്തിനുവേണ്ടി MG രവിയും KPSE ലളിതയും പാടിയ ഗാനം. ഗാനരചന വയലാർ, സംഗീതം ദക്ഷിണാമൂർത്തി.

0: നിങ്ങൾ കേട്ടത് തുലാഭാരം എന്ന നാടകത്തിനു വേണ്ടി എം ജി രവിയും കെ പി എസ് സി ലളിതയും പാടിയ ഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
1: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പലപ്പോഴും വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ പരിരക്ഷ എന്നീ കാര്യങ്ങളിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ലഭിക്കാറില്ല. ലിംഗസ്ഥിരീകരണ ചികിത്സയുമായി ബന്ധപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ, ഹോർമോൺ ചികിത്സ, കൗൺസിലിംഗ് എന്നിവയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയെയോ അല്ലെങ്കിൽ മറ്റു സ്വകാര്യ ആശുപത്രികളെയോ ആണ് ഇവർ ആശ്രയിക്കാറ്. എന്നാൽ ഈയിടെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഒരു ട്രാൻസ്ജെൻഡർ ക്ലിനിക്ക് പ്രവർത്തനം തുടങ്ങുകയുണ്ടായി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത്, തിരൂർ ജില്ലാ ആശുപത്രി, ലയൺസ് ക്ലബ്ബ് തിരൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ ക്ലിനിക്ക് ആരംഭിച്ചത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന നിയാസി:
2: ഒരു ട്രാൻസ്ജെൻഡർ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് അതിന്റെ ആളുകൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി എ ജബ്ബാർ ഹജി സാറിനെ കാണാൻ ലാസ്റ്റ് വീക്ക് വന്നിരുന്നു. അവര് പ്രസിഡന്റിനോട് പറഞ്ഞൊരു കാര്യം, ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ജില്ലാ ആശുപത്രിയില് ഒരു ട്രാൻസ്ജെൻഡർ ക്ലിനിക് ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരണമെന്നുള്ള ഒരു ഡിമാൻഡ് ആയിട്ടാണ് അവർ ഫസ്റ്റ് പ്രസിഡന്റിനെ കാണുന്നത്. ട്രാൻസ്ജെൻഡർ സമൂഹം എപ്പോഴും അവരെ അരികുവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആയതുകൊണ്ട് തന്നെ അവരുടെ ഹോർമോൺ ടെസ്റ്റും അതിന്റെ മെഡിസിൻസ് ഒക്കെ വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ടും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് എം സി കൂടാൻ പോലും കാത്തു നിൽക്കാതെ അവരുടെ ഡിമാൻഡ് അംഗീകരിക്കുകയും ജില്ലാ ആശുപത്രിയുടെ പുതിയ ബ്ലോക്കില് അവർക്ക് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഹോർമോൺ പരിശോധനയാണ് പ്രധാനമായിട്ടും, പിന്നെ ആവശ്യമായ മരുന്നുകളും അതിന്റെ ഡിസ്ട്രിബ്യൂഷനും ട്രാൻസ്ജെൻഡേഴ്സിന് ആവശ്യമായ കൗൺസിലിങ്ങും ഈ ഒരു ക്ലിനിക്കിലൂടെ നമ്മൾ ഉറപ്പുവരുത്തും. തിരൂർ ലയൺസ് ക്ലബ്ബാണ് പുതിയ കെട്ടിടത്തില് ഈ ഒരു സൗകര്യം ഒരുക്കി നൽകിയത് വിത്ത് പെർമിഷൻ ഓഫ് മലപ്പുറം ഡിസ്ട്രിക്ട് പഞ്ചായത്ത്.
1: ലയൺസ് ക്ലബ്ബ് തിരൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ ക്ലിനിക്ക് ആരംഭിച്ചത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന നിയാസി:
2: ഒരു ട്രാൻസ്ജെൻഡർ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് അതിന്റെ ആളുകൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി എ ജബ്ബാർ ഹജി സാറിനെ കാണാൻ ലാസ്റ്റ് വീക്ക് വന്നിരുന്നു. അവര് പ്രസിഡന്റിനോട് പറഞ്ഞൊരു കാര്യം, ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ജില്ലാ ആശുപത്രിയില് ഒരു ട്രാൻസ്ജെൻഡർ ക്ലിനിക് ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരണമെന്നുള്ള ഒരു ഡിമാൻഡ് ആയിട്ടാണ് അവർ ഫസ്റ്റ് പ്രസിഡന്റിനെ കാണുന്നത്. ട്രാൻസ്ജെൻഡർ സമൂഹം എപ്പോഴും അവരെ അരികുവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആയതുകൊണ്ട് തന്നെ അവരുടെ ഹോർമോൺ ടെസ്റ്റും അതിന്റെ മെഡിസിൻസ് ഒക്കെ വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ടും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് എം സി കൂടാൻ പോലും കാത്തു നിൽക്കാതെ അവരുടെ ഡിമാൻഡ് അംഗീകരിക്കുകയും ജില്ലാ ആശുപത്രിയുടെ പുതിയ ബ്ലോക്കില് അവർക്ക് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഹോർമോൺ പരിശോധനയാണ് പ്രധാനമായിട്ടും, പിന്നെ ആവശ്യമായ മരുന്നുകളും അതിന്റെ ഡിസ്ട്രിബ്യൂഷനും ട്രാൻസ്ജെൻഡേഴ്സിന് ആവശ്യമായ കൗൺസിലിങ്ങും ഈ ഒരു ക്ലിനിക്കിലൂടെ നമ്മൾ ഉറപ്പുവരുത്തും. തിരൂർ ലയൺസ് ക്ലബ്ബാണ് പുതിയ കെട്ടിടത്തില് ഈ ഒരു സൗകര്യം ഒരുക്കി നൽകിയത് വിത്ത് പെർമിഷൻ ഓഫ് മലപ്പുറം ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. അന്ന് ഫസ്റ്റ് വീക്കില് 30